ോട്ടിയ പവർ സുപ്രി ടാഗ് സഹ ഗ്രാൻഡ് സുപ്രി ടാഗ് സുപ്രി റിമോട്ട് എൻ എൽ ബി മെഗാ

0: ക്ഷേത്രയുടെ നവപണക് ലഭാതെവിൻ കസാകല പ്ലാന്റേഷൻ മകൻ അരംഭ എത്തി പ്രധാന വ്യാപൃതി അത്തര ഒബട സമീപ കസാകല ഗ്രീൻ സൂപ്പർ മാർക്കറ്റ് ചാലിയ ഇത അടുമിലകന നേടത്തെ ഒബേ പശു മീറ്റർ സഹനയാക് മസകട്ട് രൂപയൽ വെച്ച് പന്ത്രസക് ദക്വ മിലത്തി ഗിനിയം സന്ധാ നയ സഹനയാക് ഹന്തുനാദോൻ ഇക്കമ സൂപ്പർ മാർക്കറ്റ് ചാലിയായി
1: രാജ്യ ബാങ്കുകൾക്ക് സുരക്ഷിത ഭാവയ ഇഹലമ റെക്കവറിനെ സമഗിൻ സ്ഥാപന തൻപത്തു സന്ധാ ഇഹലമ പൊലിയ RDB ബാങ്കുവിൻ
2: ലാഖ്യ വിശ്വാസ ദിനു മാർക്സ് പെൻ സമൂഹ വ്യാപാര വിത്തിൻകേൻ പപിതാഹരിന ദെൻ നവനിമാവകിൻ എന്ന ഡോമാസ് ആംഗ്രി വീക്കറ്റിമി അന്ത്രേക്ക് സാഡംബർ ഹിമികരുവിക്കുമാന്ന അതിമ അവതന്ന ബിന്ദു ഐക്കായ്ക്കായ് ഹത്തായ് ഹൈസി ഹത്തനമയായി പാംസി ഹത്തനമയ പ്രധാന കാര്യാലയ നോമര തിസ്സിക്ക് എൽഹേന പാരമഹരഗമ
3: മഹജന സമ്പത് മഹജന സമ്പത് റട്ടടമ സമ്പത്
4: ഓണമ
5: സന്ധി വേദനാവട്ട പ്രബലമ വിദ്യാനുകൂല വിസന്തമ ഓട്ടോഷീൽ ആക്ടീവ് ക്ലാസ്
6: ലോതറയ്യേ പെരളികരണ NLB മെഗാ പവർ തവന്ത മെഗാ സുപ്രി ടാഗ്ഗട അമതരവ റുപ്യാൽ കോടിയക പവർ സുപ്രി ടാഗ് സഹ ഗ്രാൻഡ് സുപ്രി ടാഗ്ഗട സുപ്രി മോട്ടോർ അത്യ ദിനന ലോകുമ സുപ്രി ടാഗ് ഇതനേക്കമ ലോതറയ്യേ NLB മെഗാ പവർ ഒബ അദമ മിലദീ കാണ
1: രാജ്യ ബാങ്കുകൾക്ക് സുരക്ഷിത ഭാവയ ഇഹലമ റെക്കവറിനെ സമഗിൻ സ്ഥാപന തൻപത്തു സന്ധാ ഇഹലമ പൊലിയ RDB ബാങ്കുവിൻ
7: അപ്പേ അമ്മ കിതനാവത്

ശ്രുതി ഭൂമി ശ്രുതി അമൃത്സരി പീരിസ് പ്രവീണ ഗായന വേദിയാണ് ഒബുതുമാൻ്റ് ഹെമദാമത്മോകെ അതത് അഭി ഗൗരവനീയ ആരാധനൻ്റെ അവിത്ത് ഒബുതുമാൻഗെ വസാലിപ്ത ഗീത സമുച്ചയക്കിൻ മി സന്തതിയധാര പ്രാസാംഗിക ഹമു ഭീമ രസവത്കലാത്ത് അഭി നവതത് മി വേദിക്കാവ്യസിട്ട് മുനഗഹേമുക്കിയന് ബലാപുറത്തു ആരാധനാവത്തുലായി ഒബുതുമാൻ്റെ വേദിക്കാവ്യൻ സമുദന്നെ ഭൂമി ശ്രുതി നവതത് അമൃത്സരി പീരിസ് പ്രവീണ ഗായന ശില്പിയാരണി ആദരണീയ സൗഹൃദ രസവത്തുനെ അമർശരി പീരീശ്വരൻ നെലസിൻ രസവത്തുനു ലക്കണ സന്തതിയധാര മി പ്രാസാംഗിക സജീവക്കരണേ അപി എക്കേ ഹലിൻ രസഗാനുവാൻ്റെ സൗദാനം ഇട്ട് മത്തൻ മറ്റ മുഹൂർത്തക്കട്ട അവസരത്തിന് അവിടെ അനുഗ്രഹക്ക് തുക്കറിന് അനുഗ്രഹക്ക് ഭവത്തുൻ പിലിബന്ധവത്ത് മതക്കറാനിട്ട് അവിടെ അനുഗ്രഹക്ക് തുക്കറാൻ അത്തൽ ബന്ധഗിരിന്നുവ അങ്കയ്ക്ക് ഡോമാവി കുട്ടനെ അന്ത്രിക്കുന്നു അഭിദാഹരിന് മാർക്സ് പെൻ ഹോൾഡിംഗ്സ് ആയത്തനെ ദെൻ മാർക്സ് പെൻ ഹോൾഡിംഗ്സ് വിതിൻ ഡോമാ കല്ലു എട്ടി വാത് കിരീമേ യാത്ര കടന്നു സഹാൽ വിൻകർ ഗനീമേ യാത്ര സഹാൽ എസുറും കിരീമേ യാത്ര അതിലു സഹാൽ നിഷ്പാദന സദാവശ സീലു യാത്ര ഉപകരണ ഇക്കമ വഹലക്കാട്ടിൻ ലഭാഗനിമേ പഹസുക്കമ ഉപവിനുവിൻ സഫേലാത്തേനോ യാത്ര ഒബട്ട് അവശുദ്ധാർത്താവാൻഗൻ ലഭാഗന്ന പുലവാൻ നമ്പർ തിസ്സക്ക് എൽഹേന പാർ മഹാരഗമതമായി ഓൻഗെ ലിപിനയ ബിന്ദുവായി എക്കായി കൈ ഹത്തായി ഹെട്ട ഹത്തായി അനുപായി ഹത്ത നവേട്ട കഥാക്കലോത് ഒബട്ട് തവത് വിസ്തൃ ദനകാൻ ലങ്കാവേ ശില്പിനുമായി വേദിക്കാവിട്ട്.